0: നമ്മുടെ ഇരു കുറിച്ചുള്ള വയനോർ ബിഷപ്പ് അവർ വിസിറ്റിംഗ് ബിഷപ്പ് റൈറ്റ് ഓണറബിൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് mwena baza kulema kutondole vitiro vyanyu koka mwena ni munyichiriza mbachile mwebale kuija aliyejisande yabiri na mtanzu yekerezia sibarhanga konka kandi nicho mtano nitwachira omuliso witu kutushomera misa yeyo kubanza omukereziya ye omukereziya nkuru ya diocese nabo ekyo nimbashaba tumwakire tukwatanise nawe kusiima Ruhanga kandi tukwatanise nawe kumushabira omu mwoga gwakwasibwe muti mulikweramu ebembere ahabw'oburungi bw'ekereziya ye ahabw'oburungi bwitu kuhama n'okwana ebijuma ebirungi ahabw'oburungi bwitu n'ahabw'oburungi bw'obukama bwa Ruhanga ekitiinwa bishopu nikushaba otwebembera emisa kukwatanisa ekiime Ruhanga I don't know what managing this system
1: bene tato muri kristu murire kurungi mwena nimbatangirira umuri nyarujeji umurye kitambo cya misa eshara nkuru yo kusiima Ruhanga ninyenda kusiima mukama ahabwe neema n'emigisha ebyatwire nyo mwebazo obuntungisibwe obwepisikopi ninga obulisa asa ninyenda kusiima mazima ntiine bugarukiro kureeba ngu mukama yatubasiise twakora omukoro murungi gwatandika kurungi kandi gwawa kurungi katuterere mukama omu ngaro nahati ninsiima Ruhanga tateitwe omunyarukundo ahabw'okwija kwanyu mwene omu bwingi nimanya ngu mwaba mwine ebintu bingi by'okukora abasosorodota bamwe baabiine obutumwa nangwa nabakatikesi n'abandi boona konka ebyo byona mwabirekaho mwija hanuya kunshagatira kushaba nanye obwe turikuhimbisa Ruhanga kandi turikumutama ekitiinwa mbwenu tutakatambire ekitambi eki kya misa katwemere kuturya abasisi tubone kukitambage twine emitima eshemeire ninyatura omu maisho ga Ruhanga omushoborozi wa byona n'omu maisho ganyu bene taata kunasire munonga omu biteekateeko n'omu bigambo n'omu bikorwa n'omu kwanga kukora ebirungi ndi omusiisi nicyo ndikweshengereza omuhirwe tugende ebiro byona marika abayiki nimubene taata Ruhanga omushoborozi wa byona tusaasire atwebe ibi byeitu kandi asitwara omu magara gatawaho amina